നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകമാസം 3ാം തീയതി, ഞായറാഴ്ച. കലാകേരളം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാവിവരം. എം വി ബാരട്ടാങ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ചങ്ക നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. എം വി ബംബൂക്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ഹഡ്ബേ നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. എം വി കമോട്ട നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി സ്ട്രൈറ്റ് ഐലൻഡ് നാളെ വൈകിട്ട് 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 21ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു.

0: ബാങ്ക് ദേശീയവൽക്കരണ ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 19 ബാങ്ക് ദേശീയവൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ഈ ദിവസമാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 14 പ്രമുഖ വാണിജ്യ ബാങ്കുകൾ ദേശീയവൽക്കരിച്ചത്. ഗ്രാമപ്രദേശങ്ങളിലേക്കും സാധാരണ ജനങ്ങളിലേക്കും ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുക, കൃഷിക്കും ചെറുകിട വ്യവസായങ്ങൾക്കും വായ്പ ലഭ്യമാക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വികസനത്തിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും പൊതുമേഖലാ ബാങ്കുകളുടെ പ്രധാന പങ്ക് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രയോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന 3 രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 അല്ലെങ്കിൽ 28 ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ, പ്രസാർഭാരതി, ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യതയുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO airpodblayer@prasarbharathi.government.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപ്പര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.
1: കലാ കേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാകേരളം പരിപാടിയിലേക്ക് സ്വാഗതം.

മലബാർ മാപ്പിള സംസ്കാരത്തിന്റെ സംഭാവനയാണ് ഒപ്പന. അബ്ബന എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേരുണ്ടായത്. ഒപ്പന എന്നത് ഒരുമിച്ച് പാടുക എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അലങ്കരിക്കുക, ചാർത്തുക എന്നൊക്കെയാണ് പൊതുവായ അർത്ഥം. കേരളത്തിൽ, വിശേഷിച്ചും മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ് ഒപ്പന. വിവാഹാഘോഷങ്ങളുടെ ഭാഗമായിട്ടും മാർഗ കല്യാണം, കാതുകുത്ത്, മുടികളച്ചിൽ, 40 കുളി, വയസ്സറിയിക്കൽ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വേണ്ടിയും ഒപ്പന അവതരിപ്പിക്കാറുണ്ട്. മാപ്പിളപ്പാട്ടു ശാഖയിലെ താളനിബദ്ധമായ സഫീന പാട്ടുകളിലെ ഒരു ഇശലാണ് ഒപ്പന. ഒപ്പനപ്പാട്ടുകൾ പൊതുവെ ശൃംഗാര രസപ്രധാനമാണ്. എന്നാൽ പടപ്പാട്ടുകളും അവതരിപ്പിക്കാറുണ്ട്. ഒപ്പനപ്പാട്ടുകൾക്ക് ചായൽ, മുറുക്കൽ എന്നിങ്ങനെ 2 ഗതിഭേദങ്ങളുണ്ട്. പതിഞ്ഞ താളക്രമമാണ് ചായലിന്. എന്നാൽ മുറുക്കത്തിലെത്തുമ്പോഴേക്കും താളം ദ്രുതഗതിയിലാകും. സാധാരണ ഒപ്പന അവതരിപ്പിക്കുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരും ഈ കലാരൂപം അവതരിപ്പിച്ചു കാണാറുണ്ട്. കല്യാണത്തിനാണ് പ്രധാനമായും ഒപ്പന പാടുന്നത്. വധൂവരന്മാരുടെ അതിരുകവിഞ്ഞ നാണം മാറ്റുക, കാതുകുത്തിനു വിധേയരാകുന്ന കുട്ടികളുടെ ഭയം മാറ്റുക എന്നതാണ് ഈ കലാരൂപത്തിൻ്റെ ദൗത്യം.

കല്യാണത്തിന് വരന്റെയും വധുവിന്റെയും സംഘങ്ങൾ മത്സര ബുദ്ധിയോടെ ഒപ്പന പാടും. നാണം കുണിഞ്ഞു നിൽക്കുന്ന മണവാട്ടിക്ക് ചുറ്റും കൂടി കൂട്ടുകാരികൾ ഒപ്പനമുട്ടും. ഹാർമോണിയം, തബല, ഗഞ്ചിറ, ഇലത്താളം എന്നിവയുടെ അകമ്പടിയോടെ വിവിധ താളത്തിൽ പരസ്പരം കൈകൾ കൊട്ടി ലളിതമായ പദചലനങ്ങളോടെയാണ് ഒപ്പന അരങ്ങേറുന്നത്. അറബി നാടോടി ഗാനങ്ങളുടെ താളം പിൻപറ്റി മലബാറിൽ ഉടലെടുത്ത മാപ്പിളപ്പാട്ടുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പുതിയ പ്രമേയങ്ങളും പാട്ടുകളും പല കാലങ്ങളിലായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ഒപ്പനയിൽ നിന്ന് വ്യത്യസ്തമാണ് പുരുഷന്മാരുടെ ഒപ്പന. പുരുഷന്മാർ പുതുമാരനെ വലയം ചെയ്തുകൊണ്ടാണ് ഒപ്പന പാടുന്നത്. മണിയറയിൽ വെച്ചോ നിക്കാഹിനായി വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴോ ആണ് കൂട്ടുകാർ ഒപ്പന പാടുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും മുന്നിലോട്ടും പിന്നിലോട്ടും ചാഞ്ഞുകൊണ്ടാണ് അവർ ഒപ്പന കളിക്കുന്നത്. വെള്ളമുണ്ടും ഷർട്ടുമാണ് സാധാരണ ഉപയോഗിക്കുന്ന വേഷം. തൊപ്പിയോ തലയിൽ കെട്ടോ ഉണ്ടാകും.

ഒപ്പന വെറും നൃത്തകല അല്ലെന്നും ഒന്നിച്ചു നിന്നും ഇരുന്നും സ്ഥാനം മാറിയും ചുറ്റി നടന്നുമുള്ള കളിയാണെന്നുമാണ്. ഇശലുകളുടെ മാത്രകൾ കൊണ്ട് കളിക്കാർ കൈമുട്ടുകയും വേണം. അതാതു സ്ഥലങ്ങളിലെ പരമ്പരാഗത വേഷങ്ങളും ആഭരണങ്ങളുമായിരുന്നു മുൻകാലത്ത് ഒപ്പനപ്പാട്ടുകാർ ധരിച്ചിരുന്നത്. പുള്ളികളുള്ള കളർ തുണിയും തട്ടവുമണിഞ്ഞ വേഷം വർണ്ണശബളമായിരുന്നു. കസവു പിടിപ്പിച്ച മത്താവിയും വെള്ളക്കാച്ചി തുണിയും നിറമുള്ള നീളം കുപ്പായവും ധരിക്കാറുണ്ട്. മൈലാഞ്ചി അണിയുന്നത് വളരെ പ്രധാനമാണ്. കയ്യിലും കാലിലും മൈലാഞ്ചി അണിയും. കണ്ണിൽ സുർമയും ചുണ്ടിൽ വെറ്റില ചുകപ്പും ഉണ്ടാകണം. അരയിൽ പടിവച്ച വെള്ളി അരഞ്ഞാണവും കൈകളിൽ കുപ്പിവളയും ധരിക്കുക സാധാരണമാണ്. കാതില അഥവാ കർണാഭരണം പലതരമുണ്ട്. തോട, മണിക്കാതില, പൂക്കാതില, അന്തോടിക്കാതില ഇവ അവയിൽ ചിലതു മാത്രം. കഴുത്തിലണിയാൻ കുരലാരം, ഇളക്കക്കുരലാരം തുടങ്ങിയ ആഭരണങ്ങളാണ് വേണ്ടത്. കൂടെ ചങ്കേലസ്, പരന്നേലസ്, കല്ലുമണി, പതക്കം, ചക്രമാല, ദസ്വി, മുല്ലമാല ഇവയും ഉപയോഗിക്കാറുണ്ട്.

0: മാപ്പിള വീടുകളിലെ അകത്തളങ്ങളിൽ നിന്നും ഒപ്പന ക്രമേണ സാംസ്കാരിക സദസ്സുകളിലേക്കും യുവജനോത്സവ വേദികളിലേക്കും പറിച്ചു നടപ്പെട്ടു. തനതു രീതികൾക്കൊപ്പം ഒട്ടേറെ പരിഷ്കാരങ്ങൾക്കും ഇത് വഴിവെച്ചു. അതോടൊപ്പം ഹൃദ്യവും ആകർഷകവുമായ ഒരു കലാവിരുന്നായി ഒപ്പന രൂപാന്തരപ്പെട്ടു എന്നു പറയാം. ഇന്നത്തെ കലാകേരളത്തിൽ ഒപ്പനയെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന ബാലചന്ദ്രൻ കൊയ്യാൽ. കലാകേരളം സമാപിച്ചു.
1: കലാകേരളം കേരളത്തിലെ നാടൻ

0: കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.
1: ചലച്ചിത്ര ഗാനങ്ങൾ. മംഗ്ലീഷ് എന്ന ചിത്രത്തിൽ ഹരിചരൺ, ജോത്സന എന്നിവർ പാടിയ ഗാനം. സംഗീതം ഗോപി സുന്ദർ. ഗാനരചന ഹരിനാരായൺ.

അടുത്ത ഗാനം പാടിയത് യേശുദാസ് ചിത്ര. ചിത്രം മഴയെത്തും മുൻപേ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് സംഗീതം പകർന്നത് രവീന്ദ്രൻ മാസ്റ്റർ.

ഈ ഗാനത്തോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു ഹൃദയപൂർവ്വം ദീപ ടി വി.